ഹേ ഹേ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. ഇത്ര മണിയായിട്ടുണ്ട്, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യ 7 മണിയായിട്ടുണ്ടല്ലേ. യെസ്, അപ്പോൾ ആർജെ മിറയുടെ ആഗമനത്തിന് സമയമായിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മിറയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നെൻ്റെ ലിസ്ണേഴ്സിനോട് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, വിശേഷം എന്താണെന്ന് വെച്ചാൽ, വിശേഷമാണോ കാര്യമാണോ, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാണ്ടല്ലോ, നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കിക്കേ. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ, അവരോട് നമ്മൾ ഭയങ്കര മര്യാദ കാണിച്ചിട്ടും അവരിൽ നിന്നും അത്ര നല്ലൊരു റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര നാൾ ആ ഒരു ബന്ധത്തെ പിടിച്ചു നിൽക്കുമെന്നാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങളുടെ ഉത്തരം എത്രയും പെട്ടെന്ന് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോളൂ, എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. നമ്പർ ഇതാണ്, 9072879090. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ. ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തികളിൽ നമ്മൾ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു വ്യക്തിയിൽ നിന്ന് അത്രയും നല്ലൊരു പ്രതികരണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു. പലരും പല രീതിയിലുള്ള ഒരു ഒപ്പീനിയനൊക്കെ എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കുകയുണ്ടായിരുന്നു. അപ്പൊ ചിലതൊക്കെ പറയുന്നത് നമ്മൾ കാത്തിരിക്കും എന്നായിരുന്നു. ചിലരൊക്കെ ഇങ്ങനെ കുറച്ച് ന്യൂജൻ കുട്ടികളാണെന്ന് തോന്നുന്നു. ചിലരൊക്കെ പറഞ്ഞു നമുക്ക് കിട്ടാത്തത് തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, വിട്ട് കളയൂ എന്നൊക്കെ പറയും. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ടൈം കുറച്ച് കൊടുക്കുക, ഒരുപാട് സമയത്തിന് ശേഷവും നമുക്ക് വലിയ വില കിട്ടിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ വിട്ട് കളഞ്ഞേക്ക് തന്നെയല്ലേ നല്ലത്. നമ്മുടെ സമാധാനവും സന്തോഷവും ഒക്കെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ മെന്റൽ ഹെൽത്ത് തന്നെ പൊട്ടയായിട്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെ അതിനകത്തേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമുണ്ടോ? എൻ്റെ അഭിപ്രായത്തിന് ഇല്ല എന്നാണ് പറയാനായിട്ടുള്ളത്. സോ വിട്ട് കളയുക എന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറയാനായിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഡി എം ചെയ്തോളൂ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് 9072879090. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീർ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട്. സോ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ദാ പിടിച്ചോളൂ. ഹു ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഹിപ്പ് ഹോപ്പ്? ഐ റിപ്പീറ്റ്, ഹു ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഹിപ്പ് ഹോപ്പ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ച മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മു ആണ്. അമ്മുവിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവര് ട്വിൻസ് ആണ് കേട്ടോ. അപ്പൊ അവരുടെ ബേർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നീതുന്നും നീനുന്നും ആണ് ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് പി ആർ ഷെമീറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ പ്രകൃതി ഇങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ചില സമയത്ത് മിന്നൽ, ചില സമയത്ത് ഇടി, ചില സമയത്ത് മഴ, ചില സമയത്ത് ഇതൊന്നുമല്ല നല്ല ചൂടും വെയിലും, എന്താണല്ലേ. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് അത് സർവൈവ് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. അല്ലാതെ നമുക്കിങ്ങനെ ദൈവമേ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ നല്ല മഴയാണെങ്കിൽ മറ്റന്നാൾ നല്ല ചൂടായിരിക്കും, ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. എങ്ങനെ തന്നെയാണെങ്കിലും പ്രകൃതി തരംഗവും മിന്നലും ഒക്കെ ഇനിയിപ്പോൾ ഒരു പ്രകൃതി ദുരന്തമായിട്ടാണ് കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് സംഭവം എന്നല്ലേ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ അംഗീകൃത പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെയാണ്: ചുഴലിക്കാറ്റ്, വരൾച്ച, ഭൂകമ്പം, അഗ്നിബാധ, പ്രളയം, സുനാമി, ആലിപ്പഴ വർഷത്തോടെയുള്ള കൊടുങ്കാറ്റ്, മണ്ണിടിച്ചിൽ, ഹിമപാതം, മേഘവിസ്ഫോടനം, കീടങ്ങളുടെ ആക്രമണം, മഞ്ഞുവീഴ്ച, ശീതതരംഗം ഇതൊക്കെയാണ്. പക്ഷേ ഇനി അങ്ങടേക്ക് ഉഷ്ണതരംഗവും മിന്നലും പ്രകൃതി ദുരന്തമായിട്ടാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സംസാരിക്കാം നമുക്കതിനെക്കുറിച്ച് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

അസാധാരണമായ രീതിയിൽ ചൂട് കൂടുമ്പോൾ അത് ശരീരത്തെ മാത്രമല്ല ബാധിക്കുന്നത്, ഡീഹൈഡ്രേഷൻ, ക്ഷീണം, തലകറക്കം, ഹീറ്റ് എക്സോഷൻ തുടങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അതുകൊണ്ട് ഇനി ഒരു ചെറിയ റിമൈൻഡർ, വെയിലാണ്, കുറച്ച് കഴിഞ്ഞാൽ മാറും എന്ന് കരുതി ഇഗ്നർ ചെയ്യേണ്ട. വെള്ളം കുടിക്കണം, പുറത്തിറങ്ങുമ്പോൾ കഴിയുന്നത്ര ഡയറക്റ്റ് സൺലൈറ്റ് അവോയ്ഡ് ചെയ്യണം, ലൂസ് ആയിട്ടുള്ള ലൈറ്റ് കളർ ഡ്രസ് ധരിക്കാം, വീട്ടിലുള്ള എൽഡർലി ആളുകളും കുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഉച്ച സമയത്തെ അൺനെസസറി യാത്രകൾ ഒന്ന് കുറയ്ക്കാം. കാരണം നേച്ചർ നമ്മളോട് വാർണിംഗ് തരുമ്പോൾ നമ്മളത് കേൾക്കണം. ചൂടിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതെ സ്മാർട്ടായി സമ്മർ ഹാൻഡിൽ ചെയ്യാട്ടോ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ മഴ സമയത്ത് എന്തിനാണ് സമ്മറിന്റെ കാര്യം. പക്ഷേ നമ്മൾ മഴ സമയത്താണെങ്കിലും ഇനി ചൂടുള്ള സമയത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം, പക്ഷേ ഹെൽത്തിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ദിസ് ഈസ് ആർ ജെ മിറ ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടു കൂടാൻ. You are listening to your favorite show, Morning Bell.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൽ എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ. ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു മഴക്കാലത്ത് നമ്മൾ ഏറ്റവും പേടിക്കേണ്ടി വരുന്നത് എന്തിനെയാണ്? മഴയെയോ കാറ്റിനെയോ അല്ലെങ്കിൽ മിന്നലിനെയോ? ആക്ച്വലി ലൈറ്റ്നിങ് വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ മിന്നലും പ്രകൃതി ദുരന്തമായിട്ട് പരിഗണിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു കാര്യം ഓർമ്മിക്കാട്ടോ. മിന്നൽ സമയത്ത് പുറത്തിറങ്ങുകയാണെങ്കിൽ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് വരാം എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മൾ പടമായി പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോഷ്യൽ മീഡിയ കണ്ടന്റ് പിന്നെയും ഉണ്ടാക്കാം. ലൈഫ് വൺ പീസ് മാത്രമേ ഉള്ളൂ. മിന്നലിടിയും ശക്തമായാൽ കഴിയുന്നത്ര സേഫ് ഇൻഡോർ പ്ലേസിലേക്ക് മാറുക കേട്ടോ. വലിയ മരങ്ങളുടെ താഴെ ഷെൽട്ടർ എടുക്കുന്നത് സേഫ് ആണെന്ന് കരുതരുത്. ഓപ്പൺ ഗ്രൗണ്ടിൽ നിൽക്കരുത്. ഇലക്ട്രിക് പോൾസ്, മെറ്റൽ സ്ട്രക്ചർ എന്നിവയ്ക്കടുത്ത് അൺനെസസറി ആയിട്ട് നിൽക്കരുത്. വീട്ടിലാണെങ്കിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഉപയോഗിക്കുന്നതിൽ എക്സ്ട്രാ കോൺഷ്യസ് ആവണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മിന്നൽ കാണുമ്പോൾ വിൻഡോയുടെ അടുത്ത് നിന്ന് വാവ് എന്തൊരു ലൈറ്റ്നിങ് എന്ന് സെൽഫി എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. നേച്ചർ ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ ചിലപ്പോൾ അതിൻ്റെ പവർ നമ്മളെക്കാൾ വലുതാണ്. സോ ഗൈസ്, റെയിൻ എൻജോയ് ചെയ്യാം, ലൈറ്റ്നിങ് റെസ്പെക്ട് ചെയ്യാം, സേഫ്റ്റി ഫസ്റ്റ്, സെൽഫി ലേറ്റർ. തിരിച്ചു വരാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ. മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മളോട് പറയുന്ന ചില നമ്പേഴ്സ് വളരെ ചെറുതായി തോന്നാം, പക്ഷേ അതിന് പിന്നിലുള്ള സ്റ്റോറി വളരെ വലുതാണ്. ഈ റിപ്പോർട്ടിൽ ഉഷ്ണതാപവുമായി ബന്ധപ്പെട്ട മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംഭവങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളോട് പറയുന്ന പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, ഹീറ്റ് വേവ് തമാശയല്ല. നമ്മൾ പലപ്പോഴും സമ്മറിൽ പറയാറുണ്ട്, ഇന്നത്തെ ചൂട്, AC ഇല്ലെങ്കിൽ ഇരിക്കാൻ പറ്റില്ല, ഒരു ഗ്ലാസ് ജ്യൂസ് വേണം. പക്ഷേ നമ്മുടെ ശരീരം അതിനേക്കാൾ സീരിയസ് ആയിട്ട് റിയാക്ട് ചെയ്യാം. ബോഡിയിൽ വെള്ളം കുറയുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. വളരെ അധികം ചൂട് കഴിക്കുമ്പോൾ വീക്ക്നെസ്, ഡിസിനെസ്, ഹെഡ് ഏക്ക് തുടങ്ങിയ സിംറ്റംസും വരാം. അതുകൊണ്ട് ഒരു സിമ്പിൾ സമ്മർ റൂൾ ഉണ്ടാക്കാം. വാട്ടർ ബോട്ടിൽ ഓൾവേസ് വിത്ത് യു. പുറത്തു പോകുമ്പോൾ വെള്ളം ക്യാരി ചെയ്യുക. വളരെ ചൂടുള്ള സമയത്ത് ഹെവി ഫിസിക്കൽ ആക്ടിവിറ്റി കുറയ്ക്കുക. കുട്ടികളും പ്രായമായവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ദാഹിച്ചാൽ മാത്രം വെള്ളം കുടിക്കൂ എന്ന ഫിലോസഫി ഒന്ന് മാറ്റാട്ടോ. കാരണം ബോഡി ആദ്യം വാർണിംഗ് തരുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും. സോ ഇനിയുള്ള സമ്മറുകളിൽ ഫാഷനൊപ്പം ഒരു ആക്സസറി കൂടി വേണം വാട്ടർ ബോട്ടിൽ. സ്റ്റേ കൂൾ, സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്റ്റേ സേഫ്. തിരിച്ചു വരാം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഈ മഴ സമയത്ത് മൊത്തം മിറ സമ്മർ സീസണിന്റെ കാര്യമാണല്ലോ പറയുന്നത്, ചൂടിന്റെ കാര്യമാണല്ലോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതില്ലേ. എന്തായാലും ഉണ്ടല്ലോ, ഈ 2026 March 1 to July 26 വരെ സൂര്യതാപം ഏറ്റ് മരിച്ചവരുടെ എണ്ണം 20 ആട്ടോ. റിപ്പോർട്ട് ചെയ്ത സൂര്യതാപ സംഭവങ്ങൾ 5000 ആയി. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ? ചൂട് കൂടുന്നു, ഹീറ്റ് വേവ് വാർണിംഗ് വരുന്നു, പക്ഷെ വീട്ടിലിരുന്ന് അയ്യോ ചൂട് എന്ന് കംപ്ലയിൻ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ തിങ്സ് ചെയ്യാമെന്നൊക്കെ പറയും അല്ലേ. ഫസ്റ്റായിട്ട് ചൂട് സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഹൈഡ്രേഷൻ ആണ്. വെള്ളം റെഗുലർലി കുടിക്കുക, വളരെ ചൂടുള്ള സമയത്ത് പുറത്തുള്ള യാത്രകൾ അവോയ്ഡ് ചെയ്യുക. രണ്ടാമത് ക്ലോത്തിങ്. ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൺ എക്സ്പോഷൻ, എസ്പെഷ്യലി പീക്ക് ആഫ്റ്റർനൂണിൽ ഡയറക്ട് സണ്ണിന്റെ ഒരു കണക്ഷൻ കുറയ്ക്കുക. ഇനി ചെക്ക് ഓൺ യുവർ പീപ്പിൾ, നമ്മൾ ഓക്കെ ആണോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, വീട്ടിലെ മറ്റു ആൾക്കാരും ഓക്കെ ആണോ എന്ന് ശ്രദ്ധിക്കണം. ചൂടൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കില്ലല്ലോ, സംടൈംസ് ഒരു ഫോൺ കോൾ പോലും വലിയ കെയർ ആണ് കേട്ടോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ശരീരത്തിന് അൺയൂഷ്വൽ ആയി എന്തെങ്കിലും തോന്നിയാൽ പിന്നെ സിംപ്ലി ചൂടായത് കൊണ്ടാകും എന്ന് പറഞ്ഞ് ഇഗ്നർ ചെയ്യരുത്. ഹെൽത്ത് മാറ്റേഴ്സ്. സോ ഗൈസ്, സമ്മറിനെ പേടിക്കണ്ട, ഇനിയിപ്പോൾ മഴ സീസണെ പേടിക്കണ്ട, ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. തിരിച്ചു വരാം കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം. ഇത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറാം.

പരിഗണിക്കുന്നത് എന്ന വാർത്ത ശ്രദ്ധേയമാകുന്നത്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈഡ് എന്താണെന്നറിയാമോ? അവയർനെസ്. ഒരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം മാത്രം നമ്മൾ സേഫ്റ്റി ഓർക്കരുത്. ബിഫോർ ദാറ്റ് തന്നെ പ്രിപ്പയർ ചെയ്യണം. വെതർ അലേർട്ട് ശ്രദ്ധിക്കുക, വീട്ടിലുള്ളവർക്ക് ബേസിക് സേഫ്റ്റി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, എമർജൻസി നമ്പർ കൈകളിൽ സൂക്ഷിക്കുക, മിന്നൽ സമയത്ത് സേഫ് പ്ലേസിൽ തുടരുക, ഹീറ്റ് വേവ് സമയത്ത് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് മാത്രം ചെയ്യേണ്ട കാര്യമില്ല, ഓരോ വീട്ടിലും തുടങ്ങേണ്ട ഒരു ഹാബിറ്റാണ്. നമ്മുടെ ചെറിയ അവയർനെസ് ഒരാളുടെ സേഫ്റ്റി ആകാം. നമ്മുടെ ഒരു ഫോൺ കോൾ ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ പോലും കാരണമായേക്കാം. സോ നേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല, പക്ഷേ നേച്ചറിന്റെ വാർണിംഗ് റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ് റിയൽ സ്മാർട്ട്നെസ്. സ്റ്റേ അലർട്ട്, സ്റ്റേ സേഫ് ആൻഡ് കീപ് ദ ഗുഡ് വൈബ് പ്ലേയിംഗ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ SMS ക്വസ്റ്റ്യന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മിസ്സായി പോയവരുണ്ട്. അവർക്കായിട്ട് ഞാൻ ചോദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഹൂ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഹിപ് ഹോപ്പ്? ഐ റിപ്പീറ്റ്, ഹൂ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഹിപ് ഹോപ്പ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറിയാണ് മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഇവിടെ പ്രസന്റ് ആയിരുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് 10 ആവാറായിട്ടുണ്ട്. 3 സമയം പോയത് അറിഞ്ഞില്ലേ. അപ്പോ ഞാൻ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവുകയാണ്. വീണ്ടും ഞാൻ ഒരു കാര്യമാണ് റിമൈൻഡ് ചെയ്യാനായിട്ടുള്ളത്, നമ്മുടെ കൂടെ ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ടേക്ക് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് എടുക്കരുത് കേട്ടോ. ചിലപ്പോഴെങ്കിലും ആ വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോവാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നു എന്നിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ബന്ധത്തിനും അതിൻ്റെതായിട്ടുള്ള വാല്യൂ കൊടുത്ത് എല്ലാ ബന്ധത്തിനും അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റ് ഇമ്പോർട്ടൻസും കൊടുത്ത് മുന്നോട്ട് പോകുക കേട്ടോ. വൺസ് ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ടൊരു വ്യക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ലെറ്റ് ഇറ്റ് ഗോ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു റീത്തിങ്കോ ഒരു തിരിച്ചു വരവോ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ വളരെ കുറവാണ്. സോ നമ്മളെ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷന് അത്രയധികം റെസ്പെക്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ട്.

ഹായ് ഹലോ, വെരി വെരി വെരി വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലിയാണ് കേട്ടോ. അപ്പൊ എന്റെ എല്ലാ ലിസണേഴ്സിനും ഇന്നത്തെ മാജിക് ലോജിക്കിന്റെ സ്പെഷ്യൽ ഷോയിലേക്ക് വെരി വെരി വാം വെൽക്കം. ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുത്ത് കാണുന്നത് എന്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ചിത്ര ചേച്ചി, അതെ മലയാളത്തിന്റെ വാനം പാടി ചിത്ര ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ പോർഷൻ ഞാൻ കാണുകയുണ്ടായി. ആ ഇന്റർവ്യൂല് ചിത്ര ചേച്ചി പറഞ്ഞ വാക്കുകള് ശരിക്കും നമ്മുടെ ഹാർട്ടിലേക്ക് ഡയറക്റ്റ് സ്ട്രൈക്ക് ആയി. എന്താണെന്നല്ലേ, സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജി അഞ്ജലി വിത്ത് യുവർ ഫേവറിറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy 4, General Education.
3: അത്രമാത്രം സ്ട്രൈക്ക് ചെയ്യാൻ പാകത്തിനാണ് ചിത്ര ചേച്ചിയുടെ വാക്കുകൾ എന്താണെന്നല്ലേ ചിന്തിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ, ആർജെ അഞ്ജലി. നമ്മളെ കൂടുതലായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നവര് നമ്മളോട് സിൻസിയർ ആയിട്ടുള്ളവരല്ല. അതേസമയം നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് അത് തിരുത്താനായിട്ട് പറഞ്ഞു തരുന്നവരായിരിക്കും നമ്മളോട് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ളവരെന്നാണ് ചിത്ര ചേച്ചി പറഞ്ഞത്. അങ്ങനെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കുന്നത് നമ്മളെ നല്ല നിലയിൽ വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അത്രയും ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദങ്ങള് നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കണം എന്നാണ് ചിത്ര ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ വല്ലാതങ്ങ് നമ്മളെ പൊക്കി പൊക്കി പൊക്കി പറയുന്നവരുണ്ടല്ലോ, നമ്മുടെ തലയങ്ങ് ആകാശത്തോളം മുട്ടാൻ പാകത്തിന് ഇങ്ങനെ പൊക്കുന്നവര്, അവരെയൊന്നും വലിയ രീതിയിൽ വിശ്വസിക്കേണ്ട കേട്ടോ. ഏത് സമയത്തും അവര് മോളിന്ന് താഴ്ത്തേക്ക് ഒരൊറ്റ തള്ളുതള്ളും. നമ്മളെ തെറ്റ് തിരുത്താനായിട്ട് പ്രേരിപ്പിക്കുന്നവരെ, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ, നമ്മുടെ കൂടെ തന്നെ എന്ന് നിൽക്കുന്നവരെ വേണം വിശ്വസിക്കാനായിട്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിരിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരാൻ നടത്തവും അതുപോലെ ജോഗിങ്ങും ആണ് അല്ലെ. ഏറ്റവും എളുപ്പത്തിന് നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ നടത്തം അല്ലെങ്കിൽ ജോഗിങ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നടത്തവും ജോഗിങ്ങും തമ്മില് വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ സാവധാനത്തിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഓട്ടമാണല്ലേ ഈ ജോഗിങ്. നോർമലി ഈ ജോഗിങ്ങിന്റെ സ്പീഡ് മണിക്കൂറിൽ 6 മൈലില് കൂടാൻ പാടില്ല എന്നാണ് പറയുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാല് ജോഗിങ് ഓടുന്നതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. പക്ഷേ വാക്കിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെല്ലുവിളിയൊക്കെ ഉണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിന് ഓവർ സ്ട്രെയിൻ ഒന്നും കൊടുക്കാണ്ട് ഓടുന്ന ടൈം ഫുൾ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്പീഡ് കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു വെല്ലുവിളി. ഓടുന്നത്ര ബുദ്ധിമുട്ടൊന്നും ഈ ജോഗിങ്ങിനൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഓപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഈ ജോഗിങ്. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ഡെയിലി ജോഗിങ് ശീലമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ബെനിഫിഷ്യൽ ആണ് ട്ടോ. എന്താണെന്നല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള എക്സസൈസ് ആണ് ജോഗിങ്. അതുപോലെ തന്നെ മസിൽസിന്റെ സ്ട്രെങ്തും വർക്കിംഗും ഒക്കെ വികസിപ്പിച്ചെടുക്കാൻ പറ്റും. മസിൽസിന് റെസ്റ്റ്ലെസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി കിട്ടും. ബോൺസിന്റെ ഒക്കെ ഹെൽത്ത് അല്ലെങ്കിൽ അതിന്റെ ഒക്കെ സ്ട്രെങ്ത് ഡബിൾ ആക്കി കിട്ടും. നമ്മളെ സംബന്ധിച്ചിട്ട് ശരിക്കും ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ് അല്ലെ. അപ്പൊ ഈ കലോറീസ് ഒക്കെ ബേൺ ചെയ്തിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാക്കാനായിട്ട് ജോഗിങ് അടിപൊളിയാണ്. നമ്മുടെ ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം എന്നുള്ളത് മെച്ചപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മുടെ റെസിസ്റ്റിവിറ്റി കൂട്ടുന്നുണ്ട്. എല്ലാത്തിനെയും അവസാനമായിട്ട് ശരീരം നന്നായാൽ തന്നെ നമുക്ക് മനസ്സിനെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ മനസ്സിന്റെ ഒരു ആരോഗ്യം നിലനിർത്താനായിട്ടും ജോഗിങ്ങിലൂടെ പറ്റും എന്നാണ് പറയുന്നത്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷനായിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ ഈ എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതിൽ തന്നെ ജോഗിങ്ങിനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. അതിരാവിലെ ജോഗിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദിവസം മുഴുവനായിട്ട് ഫുള്ളി എനർജറ്റിക് ആയിട്ട് നമ്മളെ മാറ്റാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു ചെറിയ തണുപ്പും കാറ്റും നല്ല ശുദ്ധവായുമൊക്കെ ശ്വസിച്ചുകൊണ്ടുള്ള ആ ഒരു ഓട്ടം എന്നുള്ളത് ശരിക്കും ഭയങ്കര ഒരു കുളിർമ നൽകുന്ന ഒരു സംഭവമാണ്. അതിലേറെയായിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമാണത്. വൈകുന്നേരങ്ങളിലൊക്കെ ജോഗിങ്ങിന് ഇറങ്ങാന്ന് പറയുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അത്രയും ടയേർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും ജോഗിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പ്രോപ്പർലി സാധിച്ചു എന്ന് വരില്ല. എന്നിരുന്നാലും നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് ഓപ്റ്റ് ചെയ്യാണ്ട് നിവർത്തിയില്ലല്ലോ. ഇപ്പൊ രാവിലെ തന്നെ എണീക്കാനൊക്കെ ഭയങ്കര മടിയുള്ളവരാണ്, ഇനി രാവിലെ നേരത്തെ ജോലിക്കൊക്കെ പോകേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ പോലെ രാവിലെ ജോഗിങ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് അവർക്ക് ഫീസിബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: നമസ്കാരം, ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

ജോഗിങ്ങിന് ഇറങ്ങുമ്പോ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് വളരെ നല്ലതാണ് കേട്ടോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ജോഗിങ് തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. വളരെ ലൂസായിട്ട് കിടക്കുന്ന കോട്ടൺ ഡ്രസ്സും അതുപോലെ തന്നെ ഓടാനായിട്ട് പറ്റിയിട്ടുള്ള ഷൂസും വെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ബിഗിന്നേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിലെ തന്നെ ഒടുക്കത്ത സ്പീഡെടുത്ത് ഓടാതെ വളരെ സ്ലോലി ഓടി തുടങ്ങുക. എന്നിട്ട് പയ്യെ പയ്യെ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരിക. ആദ്യത്തെ ദിനങ്ങളിൽ വളരെ കുറച്ച് ദൂരം മാത്രം ഓടുക, പിന്നീട് ദൂരവും ഇതുപോലെ കൂട്ടിക്കൊണ്ടുവരിക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തതിന് ശേഷം ജോഗിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേശികൾക്കൊക്കെ ഒരു വലിവും വലിച്ചിലൊന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ജോഗിങ് കണ്ടിന്യൂ ചെയ്ത് പോവാനായിട്ട് പറ്റും. ഇനി ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫാസ്റ്റിംഗ് ടൈമിൽ തന്നെ ജോഗിങ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ജോഗിങ് ചെയ്യുന്നത് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കും. പിന്നെ പ്രോപ്പർ ആയിട്ട് ആ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുമൊന്നുമില്ല, ഭയങ്കര കിതപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് ഉണ്ടാവും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: മടക്കി പിടിച്ച് ശ്വാസം അടക്കി പിടിച്ച് ലയണൽ ആന്ദ്രേ മെസ്സി. മെസ്സി, നിങ്ങൾ ഇത് കാണുക, എന്തുകൊണ്ടാണ് ലോകം മുഴുവനും അർജന്റീനയുടെ പ്രിയപുത്രനെ മിസിഹ എന്ന് വിളിക്കുന്നതിന്റെ അടിവരയിടുന്ന ഗോൾ? നിങ്ങൾ ഇത് കാണുക, ലയണൽ ആന്ദ്രേ മെസ്സി കളി ഇതാ എക്സ്ട്രാ ടൈമിലേക്ക്.
1: കളി എക്സ്ട്രാ ടൈം ആയല്ലോ, ടെൻഷൻ ആയിട്ട് പയ്യാട്ടോ.
2: ടെൻഷൻ മാറാനേ നമ്മുടെ മൈ റേഡിയോ 90.5-ലെ എക്സ്ട്രാ ടൈം ഒന്ന് ട്യൂൺ ചെയ്തേ.
3: എക്സ്ട്രാ ടൈമിൽ ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് ഒരു എക്സ്റ്റെൻഷൻ. ഇനി കളി കാര്യമാകും മൈ റേഡിയോ 90.5-ൽ തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണിക്ക് എക്സ്ട്രാ ടൈം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഏതൊരു അക്ഷരം വെയർ ചെയ്ത് കഴിഞ്ഞാലും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓർണമെന്റ്സ്, ആക്സസറീസ് ഒക്കെ വെയർ ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. അങ്ങനെ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറത്തിന് മാച്ച് ചെയ്തിട്ട് ഓരോ ആക്സസറീസും ഓപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരട്ടെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നിറമാണ് റെഡ് എന്നുള്ളത്. റെഡ് കളർ അറ്റയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത് ഗോൾഡൻ കളറിലുള്ള ഓർണമെന്റ്സ് ആക്സസറീസ് ആണ് കേട്ടോ. അത് ഗോൾഡ് മെറ്റലിൽ വരുന്നത് എന്ന് പറയുമ്പോൾ അടിപൊളി ലുക്ക് ആയിരിക്കും റെഡിന്റെ കൂടെ തരിക. ബ്ലോക്ക് പ്രിന്റഡ് ഒക്കെയുള്ള ഇന്ത്യൻ വെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് എപ്പോഴും ഓക്സിഡൈസ്ഡ് സിൽവർ മെറ്റലിൽ വരുന്ന ആക്സസറീസ് ആണ് നല്ലൊരു ഇടുപ്പ് കൊടുക്കുക, നല്ലൊരു ക്ലാസിക് ലുക്ക് കൊടുക്കുക. സാധാരണ എല്ലാവരും വെയർ ചെയ്യാറ് ധരിക്കുന്ന വസ്ത്രത്തിന്റെ അതേ നിറത്തിലുള്ള ഓർണമെന്റ്സും ആക്സസറീസും വെയർ ചെയ്യുന്ന കാര്യത്തിലാണ് അല്ലെ. എന്നാൽ അതിനേക്കാളും ഒക്കെ ഒരു യൂണീക്ക് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ലുക്ക് തരാനായിട്ട് ഞാൻ ഈ പറഞ്ഞതും ഇനി പറയാൻ പോകുന്ന കോമ്പിനേഷൻസും ട്രൈ ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും. സ്റ്റേ ട്യൂൺഡ്, വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക്, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് മാച്ചിങ് ആയിട്ടുള്ള ആക്സസറീസ് സെലക്ട് ചെയ്യുന്ന കാര്യമായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. ലൈറ്റ് പിങ്ക് കളറിലുള്ള കാഷ്വൽസിന് ഏറ്റവും മാച്ചിങ് ആയിട്ട് വരുന്നത് വൈറ്റ് പേഴ്സ് ആണ് കേട്ടോ. ബ്രൗൺ കാഷ്വൽസ് ആണ്, ബ്ലാക്ക് കാഷ്വൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി ലുക്ക് തരുക ഗോൾഡൻ കളറിലുള്ള മെറ്റൽസ് ആണ്, ഗോൾഡൻ കളറിലുള്ള ആക്സസറീസ് ആണ്. റാണി പിങ്ക് കളറിലുള്ള അറ്റയേഴ്സിന് ദ ബെസ്റ്റ് മാച്ചിങ് എന്ന് പറയുന്നത് സിൽവർ കളറിലുള്ള ഓർണമെന്റ്സ് ആണ്, ആക്സസറീസ് ആണ്. നോർമലി ഒരു കളർ ഡ്രസ്സ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏത് ടൈപ്പ് ആക്സസറീസ് വേണമെങ്കിലും ഏത് കളറിലുള്ളത് വേണമെങ്കിലും നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റും. എന്നാലും ഞാനീ പറഞ്ഞ കോമ്പിനേഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

കിഴങ്ങ് വർഗ്ഗങ്ങളിലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് കപ്പയാണ് അല്ലേ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളിക്കിഴങ്ങ്. ഈ കപ്പ അല്ലെങ്കിൽ കൊള്ളി അല്ലെങ്കിൽ മരച്ചീനി വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് ട്രൈ ആക്കി നോക്കിയാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. കപ്പ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ജീരകം, എള്ള്, ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്രേറ്റ് ചെയ്ത കപ്പ ഇട്ടിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റാൻ പാകത്തിനൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ കപ്പ മിക്സും റവ പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മുടെ ചപ്പാത്തി മാവിന്റെ പരുവത്തിന് ഒന്ന് കുഴച്ചെടുത്തിട്ടെ. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു വട്ടത്തിൽ പരത്തിയെടുത്തിട്ട് ഓയിലിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പടം പോലെ ഇരിക്കുന്ന അടിപൊളി സ്നാക്ക് റെഡിയാണ്. ചായക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷൻ ആയിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ് കേട്ടോ.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: Prime Academy 4 General Education.
3: My Radio 90 FM. 90 FM. Ketarinya. Kootukuda.

Hi, hello, once again, welcome back and very, very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി കുറേ വിശേഷങ്ങളും നല്ല അടിപൊളി മാജിക് റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നത് വേറെ ആരുമല്ല നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ഏകദേശം ഒരു മണി ആവാറായിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. പോകുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ ചിത്ര ചേച്ചിയുടെ വാക്കുകൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നമ്മളെ കൂടുതലായിട്ട് പുകഴ്ത്തി സംസാരിക്കുന്നവരൊക്കെ നമ്മളോട് ആത്മാർത്ഥത ഇല്ലാത്തവരാണ്. അതേസമയം നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് തിരുത്താനായിട്ട് പറഞ്ഞു തരുന്നവരാണ് നമ്മളോട് ആത്മാർത്ഥതയുള്ളവര്, നമ്മൾ നന്നാവാനായിട്ട് ആഗ്രഹിക്കുന്നവര്. അപ്പോ അങ്ങനെയുള്ളവരോട് മുഷിയാണ്ടിരിക്കുക, അവര് പറഞ്ഞു തരുന്ന തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് അത് തിരുത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാനും അതുപോലെ എനർജറ്റിക് ആയിട്ടിരിക്കാനും ലവബിൾ ആയിട്ടിരിക്കാനും പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to My Radio 90FM. Kay, Taranji, good. Lunch break, kadichonde dhaan njan ivide ethiyittunde krithya samayathe thenne. Yedakki yana paripattis ellarum bhakshanam kazhichu share aayittirikkano. Innu enthaanu ariyilla, ente grandmotherinte special aayathukondano ennu ariyilla. Double energyil irikkano nammude priyappettavaru nammalkku vendi nammalkku ishtamulla karyangal cook cheythu tharumbo nammalkku endennillatha santhosham. Adupole thanne oru energy aanallo oru സ്പെഷ്യൽ എനർജിയാണ്. ഐ തിങ്ക് ഇത് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ റിലേറ്റബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പലരെയും ഓർമ്മ വന്നിട്ടുണ്ടാവാം. ഈ ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ ലവ് ലാംഗ്വേജ് ആണല്ലോ, പല ഓർമ്മകളാണ്, പല ഓർമ്മകളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ടോ? ആദ്യത്തെ സെറ്റ് ഓഫ് പാട്ടുകൾക്ക് ശേഷം നമുക്ക് കേട്ടുമുട്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതോ റേഡിയോ 90FM ആണ്. കേട്ടറിഞ്ഞ കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ സമ്മാനത്തിനായിട്ടുള്ള ആ ഒരു സമയമായിട്ടുണ്ട്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം ഇത് പറഞ്ഞാൽ, ഹൂ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഹിപ് ഹോപ്പ്? ഐ റിപ്പീറ്റ്, ഹൂ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഹിപ് ഹോപ്പ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പറായ 9027287090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9027287090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: കാക്കാത്തിക്കിളി

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ്.
1: ഇനി നമുക്ക് എത്തി നോക്കാം മലയാള സിനിമയിലെ ഏറ്റവും പുതിയൊരു തുടക്കത്തിലേക്ക്. പേര് തന്നെ തുടക്കം എന്നാണ്. പക്ഷെ ഈ ഒരു സിനിമയ്ക്ക് ആ പേര് കുറച്ചൊന്നുമല്ല സ്പെഷ്യൽ. കാരണം മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാലിന്റെ സിനിമ അരങ്ങേറ്റം കൂടിയാണല്ലേ. ചിത്രം ഓഗസ്റ്റ് 7-ന് തിയേറ്ററുകളിലേക്ക് എത്തിയത്. സംവിധാനം ചെയ്തിരിക്കുന്നത് 2018 എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ ജൂഡ് ആന്റണി ജോസഫ് ആണ്. ഫാമിലി ഡ്രാമയും ആക്ഷൻ ത്രില്ലറും ചേർന്നൊരു വ്യത്യസ്തമായ സിനിമയായിട്ടാണ് ഈ ഒരു ചിത്രം ഒരുങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നോ, ഒരേ കുടുംബത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ 3 പേരുടെ പേരുകൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. നമ്മുടെ ലാലേട്ടൻ മകൾ വിസ്മയ, പിന്നെ നിർമ്മാതാവായി ആന്റണി പെരുമ്പാവൂർ. അതുകൊണ്ട് തന്നെ ഒരു സിനിമ എന്നതിലുപരി ഒരു പുതിയ തലമുറയുടെ തുടക്കം കൂടിയാണല്ലേ തുടക്കം മാറുന്നത്. വിസ്മയുടെ ആദ്യ സിനിമയാണെങ്കിലും അച്ഛന്റെ ശ്രദ്ധയിൽ മാത്രം നിൽക്കാതെ സ്വന്തം അഭിനയത്തിലൂടെ പ്രേക്ഷകരെ ഇംപ്രസ് ചെയ്യാനാണ് ഈ സിനിമയിൽ ശ്രമിക്കുന്നത്. പിന്നെ മോഹൻലാൽ ഈ ചിത്രത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രധാന സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനും മകളും ഒരേ സിനിമയിൽ എത്തുന്നു എന്ന കൗതുകവും പ്രേക്ഷകർക്കിടയിൽ വലിയ പ്രതീക്ഷയാണല്ലേ ഉണ്ടാക്കിയത്. എന്തായാലും നമ്മുടെ ഈ ഒരു പ്രതീക്ഷകൾക്കിടയിൽ കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കൂടി ട്യൂൺ ചെയ്യുന്നുണ്ട്. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്
0: മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ്.
1: യെസ്, ഈ തുടക്കം സിനിമയെ കുറിച്ച് പറയുമ്പോ ഈ സിനിമയ്ക്ക് പിന്നിലെ ഒരു സ്നേഹ നിമിഷത്തിന്റെ കഥ കൂടി പറയാം. നമ്മുടെ ഈ ഒരു സിനിമ തുടക്കം കണ്ടതിന് ശേഷം സുചിത്ര മോഹൻലാൽ സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫിന് ഒരു മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നൽകിയിട്ടുണ്ടായിരുന്നു, ഒരു ലക്ഷറി വാച്ച്. ഒരു സംവിധായകന് തന്റെ സിനിമ കണ്ടിട്ട് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കോംപ്ലിമെന്റ്സിൽ ഒന്നല്ലേ ഇത്? നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം സമയം ഓർമ്മിപ്പിക്കുന്ന ഒരു സമ്മാനം. അതിലും രസകരം ജൂഡ് തന്നെയാണ് ഈ ഒരു സമ്മാനത്തെ കുറിച്ച് വളരെ സ്നേഹത്തോടെ പങ്കുവച്ചിരുന്നത്. ഒരു സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് കിട്ടിയ സമ്മാനം എന്നതിലുപരി ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സംവിധായകനിലേക്ക് എത്തിയ സ്നേഹത്തിന്റെയും അപ്രീസിയേഷത്തിന്റെയും അടയാളം കൂടിയാണ് അല്ലേ? പ്രത്യേകിച്ച് സ്വന്തം മകൾ വിസ്മയുടെ ആദ്യ സിനിമയായതിനാൽ സിനിമ നന്നായി വന്നതിലും സുചിത്രയുടെ സന്തോഷം നമ്മൾക്ക് കാണാല്ലേ? എന്നാലും തുടക്കം സിനിമയിലെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. കേൾക്കാം, നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ധീരാജ്ണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
4: തുടക്കം എന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? വിസ്മയ മോഹൻലാലിന്റെ ആദ്യ സിനിമ. അതിനൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടനും മകളും ഒരുമിച്ച് സ്ക്രീനിൽ എത്തുന്ന അച്ഛൻ മകൾക്കോ പോലെ. ശരിക്കും പറഞ്ഞാല് അതൊരു സിനിമാ വിശേഷം മാത്രമല്ല, ഒരു ജനറേഷന്റെ സിനിമാ യാത്രയിൽ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുന്ന നിമിഷം കൂടിയാണ്. കാരണം അച്ഛനോ മകനോ മകളോ സിനിമയിലേക്ക് വരുമ്പോ നമ്മൾ അതിനെ വെറും ഒരു കാസ്റ്റിംഗ് ആയി അല്ലല്ലേ കാണാറ്, അതിനകത്തൊരു ഇമോഷണൽ കണക്ഷൻ കൂടി ഉണ്ടാകും. മലയാള സിനിമയില് അച്ഛനും മക്കളും ഒരുമിച്ചെത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കോമ്പോസ് ആണല്ലേ ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ കണക്ട് ആകുന്നത്. ചിലത് സ്ക്രീനിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ട് നമ്മളെ ചിരിപ്പിച്ചതും, അതുപോലെ തന്നെ ചിലത് അച്ഛൻ പകർന്നു നൽകിയ സിനിമ പാരമ്പര്യമായി മാറി, ചിലത് മക്കളുടെ സ്വന്തം ഐഡന്റിറ്റി ആയി വളർന്നത്. അതുകൊണ്ട് തന്നെ ഒരു അച്ഛന്റെ സിനിമാ ലോകത്തേക്ക് മകൻ അല്ലെങ്കിൽ മകള് കടന്നു വരുമ്പോ പ്രേക്ഷകരുടെ എക്സൈറ്റ്മെന്റ് ഒന്ന് വേറെ ആയിരിക്കും. തുടക്കം കാണുമ്പോഴും അതേ ഫീലിംഗ് തന്നെയാണല്ലേ. ഒരു വശത്ത് പതിറ്റാണ്ടുകളായി നമ്മൾ സ്നേഹിച്ച ലാലേട്ടൻ, മറുവശത്ത് അദ്ദേഹത്തിന്റെ മകൾ, ഒരു പുതിയ ജനറേഷന്റെ തുടക്കം. നിങ്ങൾ ആ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നോ? മൂവി എന്തായാലും റിലീസിന് മുൻപേ ഗംഭീര പ്രതീക്ഷകളായിരുന്നു. ആ പ്രതീക്ഷകൾ വെറുതെ ആയില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ അല്ല പാട്ടുകളിലേക്ക് കയറാം.
3: നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാ.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചോനകിയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരാളെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ, പ്രണയിച്ചിട്ടുണ്ടോ, അയാളെ കുറിച്ച് അല്ലെങ്കിൽ അവളെ കുറിച്ച് ഇടയ്ക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ ഒരു മെസ്സേജ് വരാൻ കാത്തിരിക്കുക, അവരൊന്ന് ശ്രദ്ധിക്കുമ്പോൾ സന്തോഷിക്കുക, അവർ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുക, ഇതൊക്കെ പ്രണയത്തിൽ വളരെ സാധാരണമായ കാര്യങ്ങളാണല്ലേ. പക്ഷേ ആ ആഗ്രഹം കുറച്ചുകൂടി കൂടിയാലോ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നതിൽ നിന്ന് നീയും എന്നെ ഇഷ്ടപ്പെടണം എന്ന ചിന്തയിലേക്ക്, അവിടെ നിന്ന് നീ എനിക്ക് മാത്രമായിരിക്കണം എന്ന വാശിയിലേക്ക്, അപ്പോ അത് പ്രണയം തന്നെയാണോ, അതോ പ്രണയം പതിയെ ഒബ്സഷനായി മാറുകയാണോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇന്നത്തെ സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഒബ്സഷൻ, ഒരാളുടെ സ്നേഹം സ്വന്തമാക്കാനുള്ള ആഗ്രഹം. ആ ആഗ്രഹം മതിരു കടന്നാൽ എന്ത് സംഭവിക്കുന്നു? ഒരു ചെറിയ വിഷ്, ഒരു പ്രണയം, പിന്നെ അതിന്റെ പിന്നാലെ വരുന്ന ഭയപ്പെടുത്തുന്ന ഒരു ലോകം. 2026 റിലീസായ ഒബ്സഷൻ, ബിയറിന് നിക്കിയോടുള്ള സ്നേഹത്തെ കുറിച്ച്, ഇഷ്ടത്തെ കുറിച്ചാണല്ലേ ഈ ഒരു സിനിമയിൽ ഒട്ടുനീളം പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതിലേക്ക് വരുന്നതിന് മുൻപായി നമുക്ക് കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ചാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേയും ധീരാജ് ജാനകിയാണ്. യെസ്, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു വിഷു ചോദിക്കാൻ അവസരം കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക? ഒന്ന് പെട്ടെന്ന് പറയണം കേട്ടോ, അധികം ഒന്നും ആലോചിക്കാൻ സമയമില്ല. പണമാണോ, നമ്മുടെ ഡ്രീം ജോബാണോ, ഒരു വീടാണോ, വിദേശ യാത്രയാണോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാള് നമ്മളെ തിരിച്ച് സ്നേഹിക്കണം എന്നായിരിക്കോ? അങ്ങനെ ഒരു മാജിക്കൽ വിഷ് ശരിക്കും യഥാർത്ഥമാക്കാൻ കഴിയുന്ന ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയെന്ന് കരുതൂ. എന്ത് ചോദിക്കും, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒറ്റ വിഷ് മാത്രമേ ചോദിക്കാനായിട്ട് പറ്റൂ, പിന്നെ അത് മാറ്റാനും പറ്റില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആള് തന്നെ നിങ്ങളെ ലോകത്തിലെ മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കണം എന്ന് വിഷ് ചെയ്താൽ കേൾക്കുമ്പോ ആഹാ, പക്ഷേ ആ വിഷിന്റെ മീനിങ് തന്നെ മാറിപ്പോയാലോ? ഇതാണ് ഒബ്സെഷനിൽ വരുന്ന വിഷ്. ബീറിന് ഒരൊറ്റ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, നിക്കി തന്നെ സ്നേഹിക്കണം എന്ന്. പക്ഷേ ഒരു വിഷിന്റെ വേർഡിങ് പോലും എത്ര പ്രധാനമാണ് എന്ന് ഈ ഒരു സിനിമ കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മൾ ചോദിക്കുന്നതൊന്ന്, അത് നടക്കുന്നത് മറ്റൊരു തരത്തില്. ഏതായാലും ഈ ഒരു സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു മുൻപ് ബ്യൂട്ടിഫുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേയ് ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ്.
1: ഒബ്സഷൻ സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ ആദ്യം നമുക്ക് സാധാരണ പോലെ തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് ഇതങ്ങനെയല്ലല്ലോ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളായിരിക്കും, പിന്നെ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കുള്ളൂ. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും ഡിഫറെന്റ് ആയിട്ടാണ് ഈ ഒരു കഥ പോകുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹമല്ലേ പറഞ്ഞുള്ളൂ, അതിനെന്തിനു ഇത്രയും വലിയ പണി കൊടുക്കണേ എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നീടാണ് ആരുടെ ഭാഗത്താണ് ശരി തെറ്റ്, നമ്മൾക്കിതുപോലെ ഒരു സ്റ്റിക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞായിരിക്കും നമ്മൾ ഒടിക്കുന്നുണ്ടാവുക. അങ്ങനെ ഒടിച്ചു നമുക്കിതുപോലെ എട്ടിന്റെ പണി കിട്ടുമോ എന്നുള്ള ചിന്തകളും അതുപോലെ തന്നെ എല്ലാത്തിനും ഉപരി നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് ഓരോന്നും കാണാറായിട്ടിരിക്കുമ്പോൾ. അതുപോലെ ഈ ഒരു സിനിമ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, വളരെ സിമ്പിളാണ്. ഒരാളെ സ്നേഹിക്കുക എന്നത് അവരെ സ്വന്തമാക്കുക എന്നാണോ, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തോട് സ്വാതന്ത്ര്യത്തിനും വില കൊടുക്കുന്നതാണോ യഥാർത്ഥ പ്രണയം? അതുകൊണ്ട് തന്നെ ഒബ്സഷൻ ഒരു ഹൊറർ മൂവി മാത്രമല്ല, ബി കെയർഫുൾ വാട്ട് യു വിഷ് ഫോർ എന്ന പഴയ ആശയത്തെ പ്രണയത്തിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന രൂപത്തിലേക്ക് മാറ്റിയൊരു സിനിമയാണ്. ഇതിന്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോ പീക്കാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെന്തായാലും ഇവിടെ ഇപ്പോ തൽക്കാലം പറയുന്നില്ല. നമ്മുടെ ഈ ഒരു യാത്രയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദി രാജ ജാനകിയാണ്. ഇത്രയും നേരം നമ്മൾ ഈ സിനിമയ്ക്കൊപ്പം നടന്നു വന്നപ്പോ ഒരാളെ സ്നേഹിക്കണമെന്ന ആഗ്രഹം മുതൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് വരെ കണ്ടുല്ലേ. പക്ഷെ സിനിമയുടെ അവസാനം എത്തുമ്പോഴാണ് ഇതെല്ലാം എന്തിനായിരുന്നു എന്നൊരു തിരിച്ചറിവ് നമ്മളിലേക്ക് വരുന്നത്. സാധാരണ ആ ഒരു സിനിമയുടെ അവസാന നിമിഷങ്ങൾ എന്ന് പറയുന്നത് തന്നെ അതിന്റെ ഏറ്റവും വലിയ പീക്ക് ആയിരിക്കും അല്ലെ. പ്രത്യേകിച്ച് ഒരു ഹൊറർ സിനിമയാണെങ്കിൽ അവസാനം എന്തായിരിക്കും, എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നറിയാനുള്ള ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടാവും. പക്ഷെ ഈ ഒരു സിനിമയുടെ അവസാനം നമ്മളെ കാത്തിരിക്കുന്നത് വെറും ഒരു പേടിപ്പിക്കുന്ന ക്ലൈമാക്സ് അല്ല, അതിനപ്പുറം ഒരു റിയലൈസേഷൻ ആണ്. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ കുറിച്ചും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ചും ചില കാര്യങ്ങൾ എത്രത്തോളം നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു സിനിമ നമ്മളോടിവിടെ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോ കുറച്ചു നേരം നമ്മളെ പേടിപ്പിക്കുന്ന ഈ സിനിമ അവസാനം നമ്മളെ ഒന്ന് ചിന്തിപ്പിച്ചിട്ടാണ് യാത്രയാകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കഴിഞ്ഞാലും അതിലെ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലെ

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദി രാജേഷ് അനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ്, അങ്ങനെ ദേ നിങ്ങൾ മറന്നുപോയതാണെങ്കിൽ അതൊന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഗെയിം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് ബസ് ചോദ്യത്തിൻ്റെ കറിയാണ് കേട്ടോ. മിസ്സായർക്കൊക്കെ വേണ്ടി നമുക്ക് ആ ഒരു ചോദ്യം ഒന്നും കൂടി എന്താണ് എന്ന് നോക്കാല്ലേ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ നമ്മുടെ ഇന്നത്തെ യെസ് ബസ് ചോദ്യം. ഹൂ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഹിപ് ഹോപ്പ്? ഐ റിപ്പീറ്റ്, ഹൂ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ഹിപ് ഹോപ്പ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് ബസ് ചോദ്യം. സമ്മാനത്തിനായിട്ടുള്ള ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഐ റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്നാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒരുപിടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദി രാജേഷ് അനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
4: കറു കറു കറുപ്പായി നീ വെളുത്തത് ഏ കറുപ്പായി തൊട തൊട തൊട.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശോനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. അങ്ങനെ ദേ സംസാരിച്ചിരുന്ന നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോ 4 മണിയാകാറായിട്ടുണ്ട്. അതായത് ഇന്നത്തെ കേട്ടിട്ട് ബൈ ബൈ പറയേണ്ട ഒരു സെവിയ വാഗാറായി. അപ്പോ ദേ പോകുന്നതിന് മുൻപ് എന്റെ ലെസണേഴ്സിനോട് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സമയമില്ലാത്ത സമയത്തായിരിക്കും പല കാര്യങ്ങളും, ഈ സമയത്തിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവാലെ. സോ ഈ സമയം പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് നോക്കാട്ടോ. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കുള്ളൂ ഇതിന്റെ വാല്യൂ എത്ര മാത്രമായിരുന്നു. കാരണം ഈ കളയുന്ന ഒരു നിമിഷത്തിന്റെ വാല്യൂ പോലും പിന്നീടാണ് നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവുക. കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ റിയലൈസ് ചെയ്യും, പക്ഷേ ആ ഒരു റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വിഷമിക്കാനായിട്ടൊരു ഇടം നമ്മൾ ഉണ്ടാക്കരുതല്ലേ. സോ സമയം വേണ്ടതുപോലെ തന്നെ എല്ലാവരും യൂസ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത ദിവസം, അതായത് നാളെ കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടിരിക്കൂ. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ കൂൾ. സ്റ്റേ ട്യൂൺഡ് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ് ശോനകി സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: My Radio 90FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽ വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: വന്നു പോകും മഞ്ഞും തണുപ്പും, അന്നും തുണയ്ക്കു നീയൊരാൾ

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.

0: ശേഷം
1: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ
0: അല്ല അല്ലടാ സൂര്യ തമ്പുരാൻ.
2: സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരു പെൺ ആരുമറിയാതെ പെറ്റിട്ടു ഉപേക്ഷിച്ച നിന്നെ നമുക്കറിയാം, ചന്ദിര നിന്നെ നമുക്കറിയാം.
1: കെട്ടുകൂടത്തിന്
2: കട്ടു കുടിച്ചിട്ട്
1: കുമ്പയും വീർത്തിട്ട്
2: രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം, നിന്നെ നമുക്കറിയാം ചന്ദിര നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന് കട്ടു കുടിച്ചിട്ട് കുമ്പയും വീർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തുരുണ്ടു നടക്കണം, നിന്നെ നമുക്കറിയാം ചന്ദിര നിന്നെ നമുക്കറിയാം.
1: അയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാരാണ്
3: ചന്ദ്രൻ കുഞ്ഞാടേ, അതെ ചന്ദ്രൻ കുഞ്ഞാടേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

проблемите.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.
4: കോയി മിർച്ചാട്ടോ കോഴിയാ കര ഖുഷിയാ ആയാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

dance move to the music in the groove. One and